വിളാവ് ദുലഹായ് വിനാട് വിസ്സായി അപ്പൊ ഇത് ഏതൊരുമാവത്തെ അവസാന പേട്ടില്ല വിളാവ്യാനോ ധനന്റെ മണേ ഐ തിങ്ക് അപ്പൊ കൈമത്തി സിന്ധുട്ടി കഹകന് അപ്പൊ ഈ കഥാകരകർ ഇന്ന് കൂടെ വിളാവ്യാനോ ധനന്റെ കൊഹമഹറി മേ കഥാകരകന് ഹിട്ടു ഭയ ദഹമാരക വിതര കിട്ടു ഭയ ദഹമാരക കിട്ടു കാലയാക് മങ്ങോയത്തെ കയറ്റിയ ഏ ബലാകന ഇന്ന കോട്ട മിഥന കാലഗുണേ വിണസുന ഹറിയുടെ ഗേല്ലമേക്ക് ഹിതവകി എക്ക പാരട്ട് വഹിനോ എക്ക പാരട്ട് അവതാനമായിട്ട് പക്ഷേ ആയത് പാറാക് വഹിനോ ഗേല്ലമയെങ്കിൽ ഹിതത്തേമണ് എക്കേക്ക് വിലാവട്ട് എക്കേക്ക് വിധിയുടെ വിണസ് തേരും കന്ന് ബേ കൊഹമതക്ക് അറി കൊഹമഹറി മേ പേ വരടിക പട്ടാൻ കാരണം കൊട്ട് കട്ടിയൊക്കെ തുക്കറ കാരണം സമയം ഹതാന്റെ മമ്മ അപ്പിത്തെ വാട്സാപ്പ് മെസ്സേജേഴ്സ് ഗൊഡാക്തിയനവക്കിയവണ് കോൾ കറപ്പ് കട്ടിയേക്ക് നാം ഗൊഡാക്തിയനവക്കിയവണ് കോൾ കറപ്പ് കട്ടിയ അത്രേ തമായി മങ്ങി തന്നെ വെടിമ വിലാവക് ഇവസകൻ ഇന്ന് കട്ടി ഇന്ന് മങ്ങിയാണ് കോൾ കറപ്പ് കട്ടിയേക്ക് തുക്കറ കാരണം സുനിൽ അയ്യ അപ്പിട്ട കോളിലേക്ക് അക്തുണ്ണ കണങ്കെ പുഹുളഹേനയിന്ത അങ്ങനെ ലസ്സന ഗമേന്ത ഏകൊല്ലാങ്ക പെത്തേറെ പീലക്കേമ തീനോന്നുണ്ടി കൂടെ പ്രസിദ്ധ ഗമേമ കട്ടിയൻ ആർന്നിന് ഏ പീല ഉത്തുറന്ന വൈനോളും ഏ ദിവസം കുമാരി തമൈ വൈഫ് യാ റെദി മഹാനഗമ മേവിലാവി അപ്പി വാഹകൻ ഇന്നോളു യാവാത്മ തക്കറന്ന കീഴിലൊക്കെ ഈലങ്കട്ട അപ്പി മയനു ഫാമിലിയെ കട്ടിയ മഗുണ മൈത്രിപാൽ അയ്യ കോളിലേക്ക് അക്തു കഥാകാരനൊക്കെ ഇങ്ങക്കതു കറകാരന കേള മേ മംഗലിക ഇട്ട പാസ് മധുക മധുരംഗ് മധുസംഗ് മയനു ഫാമിലിയെ സെറ്റകം എക്കതു കറകാരനവാ ഔവലു ഏകുലണ്ട് ഏ വിലാവേ ഏ കാന ഏ വിലാവേ ദമ്മേ പേകട വിത്ര കളിയും കാലഗുണേതമായി മമ കിയാണോ ദൻ സമാറിട്ട് ഒന്നട്ടം വൈനോ അതെ ഗാൽ ലക്ഷ്മിമണിന്ത അപ്പേ ലക്ഷ്മി കഥാകറ പുതാള തിന്ന ദിൽഷാൻ മധുശങ്കായ് ദിശാൻ മധുശങ്കായ് എക്കതു കറകാരനക്ക് തവയാളു ഇന്നു അത് യസവതി അക്ക ഇന്നവാ ബാസ് മല്ലി ഇന്നവാ റത്തു അയ്യ ഇന്നവാ റത്തു അയ്യ ഇന്നോ കിലക്കാണ് കളുപാട്ട് സുതുപാട്ട് കൊളപാട്ട് തവയ്യല തിന്നു അതാണ്ടേന് മങ്ങക്ക തുക്കറകാരന ബൊറലാസ് ഗാമുയെ അപ്പേ വ്യവപാറേ റന്തിക കേക്ക് ഷോപ്പേക്ക് വിമൽ അങ്കളുടെ മതക്കറാണിന് എത്തു കൊഹമ്മദ് ഏ കൊല്ലണ്ടത് വഹിന്ന കിട്ടുകയും കല തമായി ഗുഡ വിലാവക്കട്ടെ കളിങ്കി സമാറിന്റെ വഹിനവേ കഹവത്ത് പ്രസാദ് മോട്ടോഴ്സ് അപ്പേ വിനീത് അക്ക അവിടെ കോളിലേക്ക് അക്തുന്ന പൗളെ കട്ടിയായി മേവിലാവി കടയിൽ വെടക്കറിന് കൊല്ലൊ സെറ്റക ഏകതു കറകാരന് കേള സൂര്യവലിയനാറച്ചി അയ്യ കഥാകറ ഇട്ട് ബസ് അപ്പേ ന്യൂസ് നിയർ ഇന്ന ഗീതിക ഏ വിലാവി തേബി ബി ഹിട്ടിയേ ദന്നവളുടെ കണവത് തന്നിട്ടെ വൈനോളു പൊണ്ടാക്ക ഏ കൊല്ലണ്ട് ഏകതു കറകാരന് കേള കിവ ദമ്മിക അക്ക സുനീത അക്ക ശാന്തി അക്ക ഏ അക്കലൊക്കെ പാസ് ഗയാനിനങ്കി ശ്രീയാമാല അന്തോണി ഇട്ട് ബസ് ഏകതു കറകാരന് കേള കിവ മേ പ്രിയന്ത മോട്ടോഴ്സ് പ്രിയന്ത ഇറങ്ക മോട്ടേഴ്സ് ഇറങ്ങവ് ഇത് പക്ഷെ പൂജനി സാറങ്ക ഫാഷനഗതിന് ഹെട്ടിമുള്ളി എത്രീന കട്ടിയവ തെക്ക് തുക്കറകാരന കീലക്കു സൗകര്യത്തിനെ കിന്നോ കോൾ കറപ്പ് കട്ടിയേ കുലങ്ങ പസ്സേക്ക് തുക്കറക മറിത് അയ്യേ അപ്പിവ തെക്ക് തുക്കറകാരന റാഗമ റോസ് ഹിമാശ തമൈ അപ്പിയുടെ മെസ്സേജ് ഒക്കെ ദാലതീയൻ ആ മെസ്സേജ് ഒക്കെ ദാലക്കീനോ തിൻ സുപുർദ് പരിധി എക്കത്തു കറകാരന കീല ആകെ ചൂട്ടി മേനിക്ക് പൊലൊണ്ണറുവ ജയന്തിപുറി ചതുറങ്ക് ഇട്ട് പക്ഷേ ആലു തന്ന പൊലൊണ്ണറുവ മിന്ന നിമന്തിയ നിമന്തയ്യ മാത്ര ഉദയനിയാക്കി മേഹമോ മേക്കത്തു കറകാരന കിവ നിമന്തയ്യ ഉദയനി അക്കട ഗുഡാ കാതരേ കീല കിയാന്ന കിവ കീല അപ്പേ റോസി മട്ട കീനോ ദന്നോട് ഇതിൻ കട്ടിയ അപ്പേ പൊലൊണ്ണറു ജയന്തിപുറയി അപ്പേ ചതുറങ്ക് വെനകാകി വന്നേ രാഗമ റോസി ഗീവിതറായി ഈട പക്ഷേ അപ്പിട് ബദുള്ളി മെസ്സേജ് ഒക്കെ ദാളതിനോ ബദുള്ളി കോട്ടകോട്ട് ഇതങ് അപ്പേ ഗീതിക അത് ഏകുല്ലങ്ക് നമവിനി വെടിൻ അനിവേഴ്സറിയേക്കുള്ളു ഈ മെസ്സേജ് ഒക്കെ അദ്ദേഹം മണി ഓക്കമൊക്കെയല്ല അത് വെഡിൻ അനിവേഴ്സറി നേരത്തെ വെഡിൻ അനിവേഴ്സറി പസ് ദിവസത്ത് അറിയിട്ട് ഇതാകാരണ വേമം കൺഫ്യൂസ് തന്നെവാ കൊടാ കാതറിൻ എക്കത്തു കറകാരനും ഹാപ്പി വെഡിൻ അനിവേഴ്സറി കീലക്കിയനോ ആടെ ഹസ്ബൻഡ് ടൈ കൂടെ കാതറിൻ അപ്പിവ അത് മതക്കറന്ന് ജയവേവാ സിയലുമുദിനാട്ടം ഗലേ കടി റൈകമിന്തങ് അപ്പിട്ട് മെസ്സേജ് അഗ്ദാണ് അപ്പേ സരച്ചന്ദ്ര ഡയസ് അയ്യ കൂടെ കാതറിൻ എക്കത്തു കറകാരണം രാജഗിരിയ ബൈസുകൾ കടെ സുസന്ത് അയ്യ അപ്പിട്ട് മെസ്സേജ് വെറുതുന വെറുതുന വെറുതുന മെസ്സേജ് ഒക്കെ ദാളത്തിന് നിഷാണി എക്കത്തു കറകാരണ കീലക്കിയനോ മഹത്തയ സുസന്ത് മഹത്തയ ഇനി രാജഗിരിയ ബൈസുകൾ കടെ കൂടെ കാതറിൻ എക്കത്തു കറകാരണം ദു ഒണലി നന്ദമ്മ സിരിമാവതി എക്കത്തു കറകാരണ കീല അപ്പിട്ട് മെസ്സേജ് ഒക്കെ ദാളവലതീനവ ഇത് പക്ഷേ അപ്പൊ ഇ ജി അണുറായ്യ പുസ്സെല്ലാവി ബി എഫ് ജനപദ തന്നെ അപ്പി വഹകണി ത്രികുടാമലെ പഹേ കണു എന്ന പുഞ്ചി വണ്ടയ്യോ മതക്കറണ്ണോണി ഇട്ട് പസ്സേ അപ്പിവത് ലസ്സന സിന്ധു ഒക്കെ എക്കത്തു കരകാരണ കീല അപ്പിട്ട് മെസ്സേജ് ഒക്കെ ദാളത്തിന് ബുദ്ധിക ലശാന്തി ബുദ്ധിക ലശാന്തിനെ ഒയാവത്ത് എക്കത്തു കരകാരണോ മേ സിന്ധു അയ്യ വഹിനോ അപ്പിട്ട് അപ്പിവത് സിന്ധു ഒക്കെ എക്കത്തു കരകാരണ ആ രത്നപുർ ഗല്ലേലിന്ദാമണി തമായി മെസ്സേജ് ഒക്കെ ദാളതീന്നെ ഏത്തൊക്കെ നോണ ശാന്തി പുത്ത മധു ദുവഭാഗ്യ ഹാഗിദർ മല്ലി എക്കത്തു കറകാരണ കീല മെസ്സേജ് ഒക്കെ ദാളത്തീനോ ഗുഡ കാതരൻ കട്ടിയം എക്കത്തു കറകാരണവാ മല്ലിയെ അപ്പിടത് സിന്ധു ദിന്നക്കോ ഹേമ കേന്നെ ഇന്ത്യക്ക് സമരനായക എക്കത്തു കറകാരണ ഗുഡ കാതരൻ ഇലങ്ങട്ട് അഠിയാന്തോടെ ദേശാണി സ്റ്റുഡിയോയ്ക്ക് സെറ്റക തപ്പിവ എക്കത്തു കറകാരണ കീല മെസ്സേജ് ഒക്കെ ദാളത്തീനോ തവ കൂടെ തന്നെ കിന്നോ ഈ കട്ടിയം മേപ്പാറ കിയാന്നെങ്കിൽ ഹേമ മറ്റേ ഹത്തിദാണെന്ന് വേണോ അമിത് ധനയുടെ കട്ടിയം എക്കത്തു കറകാരണം
ගොඩක් ආදරෙන්. තාම කෝල් කරේ නැත්තම් 01 1 2 55 33 63ට කෝල් කරන්න. WhatsApp message එකක් දාන්න 0711 95 95 95ට.